തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർത്തും തകർ

Nothing.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല. എലി കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ നഹാന അബൂബക്കർ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് കോട്ടക്കൽ ആര്യ വൈദ്യശാല എറണാകുളം ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത മാം ആണ്. മാം വെൽക്കം.
1: താങ്ക് യു.
0: മഴക്കാലത്തിന് നമുക്ക് വേണമെങ്കിൽ പനിക്കാലം എന്ന് പറയാം. കുട്ടികൾക്ക് സിക്ക് ലീവാണ് തുടങ്ങുന്നത് ജൂൺ മുതൽ. അപ്പോൾ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന അസുഖമാണ് അസുഖം എന്ന് പറയാൻ പറ്റില്ല, ദഹനക്കുറവ് വരും, ദാഹമില്ലായ്മ, വിശപ്പില്ലായ്മ, ഒരുപാട് മഴക്കാലം റിലേറ്റഡ് ഡൈജഷൻ ഇഷ്യൂസ് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. അപ്പൊ അതിനെന്താ റീസൺ?
1: മഴക്കാലം എന്ന് പറയുന്നത് തണുപ്പിന്റെ കാലമാണല്ലോ. ചുറ്റും അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ടാവും, എപ്പോഴും തണുപ്പും ഇരുട്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ദഹനശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം കുറവാണ്. പണ്ട് കേരളത്തിലുള്ളവർ കാർഷിക വൃത്തി ചെയ്തിരുന്നവരാണ്. അപ്പോൾ എപ്പോഴും മഴയാവുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ദേഹാധ്വാനം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് പൊതുവെ ദഹനം വളരെ കുറവായിരിക്കും. ദഹിപ്പിക്കാനുള്ള ശരീരത്തിന്റെ ഒരു ശക്തിയാണ് അഗ്നി, അല്ലെങ്കിൽ ജഠരാഗ്നി എന്ന് പറയുന്നത്. അത് കുറവായിരിക്കുന്നത് ഈ തണുപ്പ് കാലം കൊണ്ടാണ്, ചുറ്റുമുള്ള തണുപ്പ് കൊണ്ടാണ്. അപ്പൊ അതാണ് വിശപ്പില്ലായ്മയ്ക്കും അപ്പൊ ദഹനമില്ലായ്മയ്ക്കും ഒക്കെ കാരണം.
0: അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ മാറാനുള്ള നെൽ പൊടിക്കൈകളുണ്ടോ?
1: ആയുർവേദം പറയുന്നത് നമ്മൾ ചെറിയ ചൂടുവെള്ളം കുടിക്കാം, അത് ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ വെള്ളം കുടിക്കാം, പഞ്ചകോലം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ചെറുപയറ് പോലെയുള്ള കാര്യങ്ങൾ സൂപ്പ് വെച്ച് കഴിക്കാം, അങ്ങനെ എളുപ്പം ദഹിക്കുന്ന കാര്യങ്ങൾ കഴിക്കാം. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ദാഹശമിനി അല്ലെങ്കിൽ ആയുഷ്കാദ ചൂർണം, ഈ ആയുഷ്കാദ ചൂർണത്തിൽ കറുവാപ്പട്ട, തുളസി, കുരുമുളക് ഇങ്ങനെയുള്ള ചില ചില ഔഷധങ്ങളാണ്, ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതുപോലെ ചുക്ക്, ജീരകം, കുരുമുളക് ഇതൊക്കെ വീട്ടിൽ നമുക്ക് ഇന്നും അവൈലബിൾ ആയ സാധനങ്ങളാണല്ലോ. ഇതെല്ലാം ഇട്ട് തിളപ്പിക്കണ ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം കുടിക്കാം, എളുപ്പം ദഹിക്കണ കാര്യങ്ങൾ കഴിക്കാം, ഔഷധക്കഞ്ഞി കർക്കിടകത്തിൽ കഴിക്കുന്ന പോലെ, അതുപോലെ പത്തിലക്കറി കഴിക്കും, അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്നതായിട്ട് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാം എന്നാണ് ആയുർവേദം പറയുന്നത്.
0: പിന്നെ ചിലവര് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കും, അത് ഡൈജഷന് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ?
1: ചെറുനാരങ്ങ നല്ലതാണ് ഡൈജഷന്, പക്ഷെ വെറും വയറ്റിൽ ചെറുനാരങ്ങ എന്നും കഴിച്ചു കഴിയുമ്പോൾ പൊതുവെ പിത്തപ്രകൃതി അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർക്കാവുമ്പോൾ അത് കൂടാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. മഴക്കാലം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ചൂട് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പിലേക്ക് വരുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ ആ സമയത്ത് വാദം ദുഷിക്കുന്നു എന്ന് ആയുർവേദം പറയുന്നത്. ചൂട് കാലത്തന്നെ ചെറുതായി വർദ്ധിച്ച വാദം മഴക്കാലം വരുമ്പോൾ ദുഷിക്കും. അതായത് വാദവും പിത്തവും കഫവുമാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ഇവരുടെ ശരിയായ രീതിയിൽ സമാവസ്ഥയിലാണ് ആരോഗ്യം ഉണ്ടാവുന്നത്. അപ്പൊ വാദം ദുഷിക്കും, അതോടുകൂടി പിത്തവും കഫവും ഒക്കെ ദുഷിക്കും. അപ്പൊ ആ തണുപ്പാണ് വാദം വർദ്ധിക്കാനും ദുഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തണുപ്പാണ്. വാദത്തിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചിലത് രൂക്ഷത, അതായത് റഫ്നെസ്, തണുപ്പ്, ഇതെല്ലാം വാദത്തിനെ വർദ്ധിപ്പിക്കും. അപ്പൊ അങ്ങനെ വാദം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളും കൂടും. അതിന്റെ കൂടെ പിത്തവും കഫവും കൂടി കൂടുമ്പോൾ ഈ മൂന്ന് ദോഷങ്ങൾ, ശരീരത്തിന്റെ ആരോഗ്യമായി നിലനിർത്തിയുന്ന മൂന്ന് ദോഷങ്ങളും ശരിയായ അവസ്ഥയിലല്ലാതെ വരുമ്പോൾ നമുക്ക്

0: രോഗങ്ങൾ വരും. അതാണ് തണുപ്പിൽ വാതം വർദ്ധിക്കുന്നതിന്റെ കാരണം.
1: അപ്പോ ഈ വാതദോഷം വരുമ്പോ എല്ലാരും കൂടുതലായിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് വസ്തി. വസ്തി ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ എന്താണ്? ഇത് നല്ല പ്രയോജനമുള്ള ട്രീറ്റ്മെന്റ് ആണോ മാം?
0: വസ്തി എന്ന് പറയുന്നത് ഒരു പഞ്ചകർമ്മ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അഞ്ച് കർമ്മങ്ങളിൽ ഒന്നാണ് വസ്തി. വാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി എന്നാണ് പറയുന്നത്. പക്ഷെ വസ്തിനെ നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം വസ്തി പല തരത്തിലുണ്ട്. കഷായ വസ്തിയുണ്ട്, സ്നേഹവസ്തിയുണ്ട്, ഉത്തരവസ്തിയുണ്ട്. ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം അതിന്റെ ആ പ്രൊസീജിയർ വേണ്ട പോലെ രോഗിയുടെ ഭക്ഷണം നോക്കണം, രോഗിയുടെ ദഹനശക്തി നോക്കണം, രോഗിയുടെ മലവിസർജനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം, ആ രോഗിക്ക് ബലമുണ്ടോ നോക്കണം, എത്ര കാലം പഴക്കമുള്ള രോഗത്തിനാണ് നമ്മൾ വസ്തി ചെയ്യുന്നത് നോക്കണം. അപ്പൊ സ്വസ്ഥനാണെങ്കിൽ ചെയ്യേണ്ട വസ്തി, അതായത് സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരാൾക്ക് ചെയ്യേണ്ട വസ്തി ഒന്നാണ്, എന്നാൽ രോഗമുള്ള ഒരാൾക്കാണെങ്കിൽ ചെയ്യേണ്ട വസ്തി വേറൊന്നാണ്. ഇങ്ങനെ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ വസ്തി ചെയ്യാവൂ. പക്ഷെ പഞ്ചകർമ്മങ്ങളിൽ വാദത്തിനായിട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി. പിന്നെ പഞ്ചകർമ്മങ്ങളെല്ലാം തന്നെ ശുദ്ധീകരണ പ്രക്രിയകളാണ്. അപ്പോ ഈ മഴക്കാലത്ത് നമ്മൾ ദോഷങ്ങളെയെല്ലാം, പ്രദുഷിച്ച ദോഷങ്ങളെയെല്ലാം നിർഹരിക്കണം, അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പഞ്ചകർമ്മങ്ങളിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയതുകൊണ്ട് കൂടി വസ്തിക്ക് ഈ രണ്ടു തരത്തിലും മഴക്കാലത്ത് പ്രാധാന്യമുണ്ട്. പഞ്ചകർമ്മം എന്ന നിലയിലും വാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സ എന്ന നിലയിലും. പക്ഷെ അത് വീട്ടിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയി ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഹോസ്പിറ്റലിൽ ചെയ്യാണ്.
1: മഴക്കാലത്ത് വാദരോഗങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കാം എല്ലാവർക്കും. അപ്പൊ എന്താണ് മാം അതിന് പിന്നിലുള്ള ഒരു റീസൺ മഴക്കാലത്ത് കൂടുതൽ വരാന്?
0: മഴക്കാലത്ത് പൊതുവെ വാദരോഗങ്ങൾ കൂടും. കാരണം മഴക്കാലത്ത് തണുപ്പ് കൂടുതലാണല്ലോ, സൂര്യപ്രകാശം തീരെ കാണില്ല, എപ്പോഴും ചുറ്റും മഴയായിരിക്കും, അന്തരീക്ഷത്തിൽ മൊത്തം ഈർപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വാദം വർദ്ധിക്കും. വാദം ചൂടുകാലത്തിന് ചെറുതായി കൂടുതലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിന് ഏറ്റവും പീക്കിലെത്തുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ ആ സമയത്ത് വാദം ദോഷിക്കും എന്നാണ് പറയുക. ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് വാദം, പിത്തം, കഫം ഈ മൂന്ന് ദോഷങ്ങളാണ് എന്റെ സമാവസ്ഥയാണ് ആരോഗ്യം നിലനിർത്തുന്നത്. അപ്പോൾ വാദം ദുഷിച്ചു കഴിയുമ്പോൾ അതിനോടനുബന്ധമായിട്ട് പിത്തവും കഫവും ഒക്കെ ദുഷിക്കും. അപ്പൊ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അപ്പൊ അതുകൊണ്ടാണ് വാദത്തിന് മഴക്കാലത്ത് മഴത്തിന്റെ ഒരു ഗുണമാണ്, തണുപ്പ് എന്ന് പറയുന്നത് വാദത്തിന്റെ ഒരു ഗുണമാണ്. തണുപ്പും രൂക്ഷതയും എല്ലാം വാദത്തിന്റെ ഗുണമാണ്. അപ്പൊ ആ തണുപ്പ് വരുമ്പോൾ വാദം കോപിക്കും, മറ്റുള്ള ദോഷങ്ങൾ അനുബന്ധമായി കോപിക്കും. അപ്പൊ അത് രോഗത്തിന് കാരണമാവും.
1: ഈ ജൂൺ ജൂലൈ സമയത്ത് ഗൾഫുകാരെല്ലാം കൂടുതലും ബോഡി മസാജ് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന സമയമാണ്. ഈ അഭ്യംഗം, സ്വേദനം ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊസീജിയറിനെ പറ്റിയിട്ടും ഇതിൽ നിന്ന് ബോഡിയിൽ എത്ര റിലീഫ് കിട്ടും മഴക്കാലത്ത് അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം.
0: എണ്ണ തേക്കുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പൊ എണ്ണ തേക്കുന്നതിൻ്റെ ഗുണം എന്താന്ന് വെച്ചാൽ അത് ശരീരത്തിൽ നമ്മുടെ പേശികൾക്കും മസിലുകൾക്കും ഒക്കെ ശക്തി കൊടുക്കും, ബോൺസിന് സ്ട്രെങ്ത് കൊടുക്കും. അഭ്യംഗം മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, അത് എല്ലാ സമയത്തും ചെയ്യണം എന്നാണ് ആയുർവേദം പറയുന്നത്. ദിനചര്യയുടെ ഒരു ഭാഗമായി അഭ്യംഗം ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒരു മെഷീനിൽ നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്മൂത്തായി അത് വർക്ക് ചെയ്യുമോ അതുപോലെ എന്നും അഭ്യംഗം ചെയ്യുന്നവരുടെ ശരീരം അത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അഭ്യംഗം ചെയ്യുമ്പോൾ വാദം കുറയും ശരീരത്തിലെ, പേശികളും മസിൽസും ഒക്കെ സ്ട്രെങ്ത് ചെയ്യും. നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറും. അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ, ടെക്സ്ചർ, സ്മൂത്ത്നെസ് ഇതെല്ലാം കൂടും. ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കും. പിന്നെ അതുപോലെ ജരാനരകൾ അല്ലെങ്കിൽ ഏജിങ് ഒക്കെ കുറച്ച് വൈകിട്ടേ ഉള്ളൂ, ഡിലേസ് ഏജിങ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ജരാനരകൾ കുറയ്ക്കാനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ എന്നും എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ മഴക്കാലത്ത് പ്രത്യേകിച്ചു.
1: മാം ഇതുപോലെ ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. ഈ പിഴിച്ചൽ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്?
0: പിഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മളൊരു പഞ്ചകർമ്മ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രീ പ്രൊസീജിയർ എന്ന് പറയും. പഞ്ചകർമ്മയ്ക്ക് വേണ്ടി ശരീരത്തിന് ഒരുക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചൽ. പലരുടെയും വിചാരം പിഴിച്ചൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണെന്നാണ്. പക്ഷേ പിഴിച്ചിലും കിഴി, അഭ്യംഗം ഇതെല്ലാം ഒരു പ്രീ പ്രൊസീജിയർ ആണ്. പിഴിച്ചൽ എന്താന്ന് വെച്ചാൽ എണ്ണ ശരീരത്തിൽ നമ്മുടെ തള്ളവിരൽ വെച്ച് ശരീരത്തിൽ എണ്ണ ഒഴിച്ച് അത് മസാജ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭ്യംഗത്തിന്റെ കുറച്ചും കൂടി ഒരു ഹയർ ഗ്രേഡാണ് പിഴിച്ചൽ. അതിൽ എണ്ണ തേക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന ആ സ്മൂത്ത്നെസ് ഇത് കിട്ടും. അതിന്റെ കൂടെ തന്നെ അവർ മസാജും കൂടി ചെയ്യും. അപ്പൊ ആ അഭ്യംഗം ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിരിക്കും. അത് എപ്പോഴും ഒരു ഡയറക്ഷനിലാണ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ മസിൽസിന്റെ നീർക്കെട്ട് പോകാൻ, അതിന്റെ സ്ട്രെങ്ത് കിട്ടാൻ എല്ലാം അത് നല്ലതാണ്.
1: അപ്പൊ ഈ പിഴിച്ചലിന് നമ്മളെ നാട്ടിൽ തന്നെ കേൾക്കുന്നതാണ് ഉഴിച്ചിൽ എന്ന് പറയും കുറെ പേര്. അപ്പൊ അത് ശരിക്കും ഒരു തെറ്റായ ഒരു വാക്കല്ലേ ഈ ഉഴിച്ചിൽ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്? നാട്ടിലെല്ലാവരും അങ്ങനെ സംസാരിക്കുന്ന പോലെ കേൾക്കാം.
0: ശരിക്കും നാട്ടില് പറയുന്ന ഉഴിച്ചിൽ നമ്മുടെ അഭ്യംഗമാണ്.
1: ഓക്കെ,
0: അത് വെറുതെ സിമ്പിളായിട്ട് മസാജ് ചില അഭ്യംഗം മാത്രം. പിഴിച്ചിലിൽ കുറച്ചും കൂടി അധികം എണ്ണ എടുത്ത് കുറച്ച് എണ്ണയിൽ സോക്ക് ചെയ്യണ പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ.
1: അപ്പോ അത്

0: കാറ്റഗറി ഉണ്ടോ ഈ പിഴിച്ചിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്?
1: പ്രായത്തിനേക്കാൾ കൂടുതൽ രോഗി എത്ര കാലമായിട്ട് ആ രോഗം ആയിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ രോഗിക്ക് എത്ര ശക്തിയുണ്ട്. തീരെ ക്ഷീണിതനായ ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ പിഴിച്ചിൽ താങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അഭ്യംഗേ ചെയ്യുള്ളൂ, വെറുതെ ഒഴിച്ചിൽ മാത്രമേ ചെയ്യുള്ളൂ. ആ രോഗത്തിന്റെ ഒരവസ്ഥ, രോഗിയുടെ അവസ്ഥ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പിഴിച്ചിൽ ചെയ്യുക. ഇനിയിപ്പോ രോഗമൊന്നും ഇല്ലാത്തൊരു സ്വസ്ഥനായ ഒരാളാണെങ്കിൽ അയാൾക്ക് ബലാശുഗന്ധാദി ഉദാഹരണന്തരോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിലുണ്ട്, അത് പ്രത്യേകിച്ച് രോഗങ്ങളിൽ പറയുന്നുണ്ട് സ്വസ്ഥനായ ആൾക്കും ചെയ്യാം. അങ്ങനെയുള്ള ഓയിൽ വെച്ചിട്ട് അഭ്യംഗവും അല്ലെങ്കിൽ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്യാം.
0: ജസ്റ്റ് ഒരു ബോഡി മസാജ് പോലെ,
1: സിമ്പിളായ മസാജ് അഭ്യംഗമാണ്.
0: ഓക്കെ ഓക്കെ.
1: പിഴിച്ചിലിന് പിഴിഞ്ഞ് തടവൽ എന്നാണ് അതിന്റെ ശരിക്കുള്ള, അത് കേരളീയ ചികിത്സയാണ്. അത് നമ്മുടെ വലിയ ബുക്കുകൾ പറയുന്നേക്കാൾ കേരളീയമായ ചികിത്സയാണ് പിഴിഞ്ഞു തടവൽ എന്നാണ് എനിക്ക് പറയാം.
0: മാം, ഈ പഞ്ചകർമ്മ ചികിത്സയില് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നസ്യം. ഈ നസ്യത്തിനെ പറ്റി ഒന്ന് പറയൂ.
1: നസ്യം എന്ന് പറയുന്നത് മൂക്കിലൂടെ ഔഷധ പ്രയോഗം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ തലയിലേക്ക് അല്ലെങ്കിൽ കഴുത്തിന് മുകളിലുള്ള ശരീരത്തെ ഭാഗത്തിൽ ആകെ ഉള്ള ഒരൊറ്റ ദ്വാരമാണ് മൂക്കിന്റെ, നാസാഹി ശിരസോ ദ്വാരം എന്നാ പറയാ. അപ്പൊ ആ ശിരസിലേക്കുള്ള എല്ലാ രോഗങ്ങളിലും, ശിരസ് മാത്രമല്ല കണ്ണിന്റെയും മൂക്കിന്റെയും തൊണ്ടയുടെയും ചെവിയുടെയും എല്ലാ രോഗങ്ങളിലും നസ്യം പ്രയോഗിക്കാറുണ്ട്. നസ്യം ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കഫക്കെട്ടോ അല്ലെങ്കിൽ തലവേദനകളോ അങ്ങനെയുള്ളത് മാറും, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ മാറും. നസ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, പ്രധാനപ്പെട്ട എല്ലാ ഇന്ദ്രിയങ്ങളിലും കഴുത്തിന് മുകളിലാണല്ലോ സ്കിന്നൊഴിച്ച്, ആ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അതിന്റെ ഒരു ഗ്രഹണശേഷി അല്ലെങ്കിൽ അതിന്റെ ഒരു ആരോഗ്യം കൂടും എന്നാണ് ആയുർവേദം പറയുന്നത്.
0: അപ്പൊ ഈ നസ്യം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണോ അതൊരു ഡോക്ടറിന്റെ ഹെൽപ്പോടെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ?
1: നസ്യം പലതരത്തിലുണ്ട്. അത് മർശം പ്രതിമർശം എന്ന് പറഞ്ഞത് എത്ര തുള്ളി മരുന്ന് ഒഴിക്കണു അനുസരിച്ചിട്ടുണ്ട്. പിന്നെ അത് ബ്രഹ്മണം, അങ്ങനെ വിരേചനം എന്ന് പറഞ്ഞ പല കാറ്റഗറി ഉണ്ട്. നമ്മൾ എത്ര അളവ് മരുന്ന് ഒഴിക്കണു അതനുസരിച്ചിട്ട് അതിന് മർശം എന്നും പ്രതിമർശം എന്നും പറയും. അപ്പൊ അതില് ബിന്ദു പ്രമാണമാണ്. നമ്മുടെ കയ്യിലൊരു വിരലിന് മൂന്ന് പാർട്ടീഷൻ ഉണ്ടല്ലോ, അതിൽ രണ്ട് പാർട്ടീഷൻ ഒരു ദ്രവദ്രവ്യത്തിൽ മുക്കി പുറത്തെടുത്താൽ എത്ര തുള്ളി താഴെ ഒറ്റും അതാണ് ഒരു ബിന്ദു. അങ്ങനെയുള്ള രണ്ട് ബിന്ദു ഒഴിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രതിമർശം. അത് നമുക്ക് ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യാൻ ആയുർവേദം വിധിച്ചിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഡോക്ടറുടെ സൂപ്പർവിഷൻ വേണ്ട, അത് ആർക്കും സ്വസ്ഥനായ ആർക്കും ചെയ്യാം, അതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല അത് ചെയ്യാം. പക്ഷേ മറ്റേ നസ്യം, അതായത് മർശം എന്ന് പറഞ്ഞ നസ്യം, അത് ഈ ബിന്ദുക്കളിന്റെ പ്രമാണം കൂടും, അതായത് 6, 8, 10 അങ്ങനെ അളവ് കൂടിയിട്ട് ചെയ്യുന്നതാണ്. അത് വീട്ടിൽ ചെയ്യാൻ പാടില്ല, അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഏത് വയസ്സിൽ ചെയ്യാം, 7 വയസ്സിന് താഴെ ചെയ്യരുത്, 80 മുകളിൽ ചെയ്യരുത്, അങ്ങനെ അത് ഏത് പ്രായത്തിൽ ചെയ്യാം, ഏത് രോഗത്തിന് ചെയ്യാം, ഏത് കാലാവസ്ഥയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു മഴക്കാറ് മൂടിയ ഒരു ദിവസമാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതിന് ഒരു കാലമുണ്ട്. ഇപ്പോൾ വാതരോഗത്തിന് എപ്പോൾ ചെയ്യണം, പിത്തരോഗത്തിന് എപ്പോൾ, കഫത്തിനിപ്പോ, അങ്ങനെയൊക്കെ മർശ നസ്യത്തിന് പ്രത്യേക റെസ്ട്രിക്ഷൻസും പഥ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അതൊരു ഡോക്ടറുടെ സൂപ്പർവിഷനോടുകൂടി ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടി മാത്രമേ ചെയ്യാവൂ, മറ്റേ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്.
0: മാം, ഇപ്പൊ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഈ നസ്യം ട്രീറ്റ്മെന്റ് എത്രത്തോളം ഉപകാരപ്പെടും?
1: സൈനസൈറ്റിസ് എത്ര കാലം പഴക്കമുണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും. പൊതുവെ സൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലം ജലദോഷം വരും, തുമ്മൽ വരും, അതിങ്ങനെ അവഗണിച്ച് എന്തെങ്കിലും മരുന്നൊക്കെ തൽക്കാലം കഴിച്ച് കഴിച്ച് അവസാനം നമ്മുടെ മൂക്കിൽ നിന്ന് ഒലിച്ചു പോവാതെ ആ കഫം കട്ടായിട്ട് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഫ്രോണ്ടൽ സൈനസിലായിരിക്കാം, നമ്മുടെ കണ്ണിന് താഴെയുള്ള കവിളിലുള്ള സൈനസിലായിരിക്കാം. അങ്ങനെ കട്ട കെട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് കടുത്ത തലവേദനയും തലയ്ക്ക് കനവും തല കുനിച്ചിരിക്കാൻ പറ്റാതെ ഇരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം ആ സൈനസ് ഒരു പരിധി വരെയൊക്കെ കുറച്ചു കാലം നീണ്ടു നിൽക്കുമ്പോൾ അതിന് നമ്മുടെ ഗന്ധം പോലും ഇല്ലാതെയാവും, മൂക്കിലെ മൊത്തം ബ്ലോക്കായി പോവും. പിന്നെ ഭക്ഷണത്തിന് രുചി അറിയില്ല, ഗന്ധമില്ലെങ്കിൽ രുചി അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്രോണിക്കായ അവസ്ഥയിൽ ഒരു പ്രാവശ്യം, ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ നസ്യത്തിന്റെ കോഴ്സസ്, അതായത് 7 ദിവസം ആണ് മർശം നസ്യാണ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ സൈനസ് കുറയണതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആവും, അങ്ങനെ കുറെ കഫം പോവും. അപ്പൊ പിന്നെ അവിടുത്തെ നമ്മൾ പതുക്കെ പതുക്കെ സ്മെല്ല് അറിഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് സൈനസിൽ നസ്യത്തിന്റെ ഒരു പ്രധാനം. പക്ഷേ മൂക്കുന്ന വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാവുമ്പോൾ നസ്യം ചെയ്യാൻ പറ്റില്ല. കട്ടായിരിക്കുന്ന ഗതിതമായ കഫം എന്ന് പറയും, അങ്ങനെയുള്ള കഫത്തിലാണ് നസ്യം ചെയ്യുക.
0: അപ്പോ ഈ മൈഗ്രെയിനും സൈനസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താ?
1: മൈഗ്രെയിന്റെയും സൈനസൈറ്റിസിന്റെയും ഒരേ ഒരു ബന്ധം എന്ന് പറയുന്നത് രണ്ടും തലവേദനകളാണെന്നുള്ളതാണ്. മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ സൈനസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് മൈഗ്രെയിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു വശത്ത് മാത്രമായിട്ട് വരുന്നതായിരിക്കും. മൈഗ്രെയിൻ്റെ തലവേദനയിൽ ഒന്ന് ശരിക്കും ഛർദ്ദിച്ചു കഴിയുമ്പോൾ ആ തലവേദന കുറയും എന്നാണ് പറയുന്നത്. മൈഗ്രെയിനൊരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും, ഒന്നോ രണ്ടോ ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും. ചിലർക്ക് അത് ഗന്ധമായിരിക്കാം, ചിലർക്ക് വയർ അപ്സെറ്റ് ആകുമ്പോഴാവും, ചിലർക്ക് സൂര്യൻ്റെ വെളിച്ചമായിരിക്കും.

0: അല്ലെങ്കിൽ യാത്രകളാവാം, എ സി ആവാം. അങ്ങനെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. അതിന്റെ തീവ്രത എന്ന് പറയുന്നത് ചിലപ്പോൾ കുറെ സമയം ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നവരുണ്ട്, ഓരോരോർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നവരുണ്ട്, അത് ചിലപ്പോൾ ഛർദിച്ചാൽ, നേരത്തെ പറഞ്ഞാൽ ഛർദിച്ചാൽ മാറുന്നവരുണ്ട്. പക്ഷെ മൈഗ്രെയിൻ അങ്ങനെ സമയക്രമമല്ല, അത് എപ്പോൾ വേണമെങ്കിൽ വരാം.
1: ഓക്കെ ഓക്കെ. ഒരു സാധാരണ വ്യക്തി മഴക്കാലത്ത് ഹെൽത്തി ആയിട്ട് റൂട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ

0: ഉള്ള റീചാർജിങ് കൂടിയാണ്. കർക്കിടമാസ ചികിത്സ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് റീചാർജിങ് ആണ്. അപ്പൊ ആയുർവേദം പറയുന്നത് നമ്മളൊരു മലിനമായ ഒരു വസ്ത്രത്തിൽ ചായം പിടിക്കില്ലല്ലോ. അപ്പൊ അതേപോലെ ആദ്യം നമ്മൾ സ്വയം ശുദ്ധീകരിക്കണം.
1: അപ്പൊ
0: അതിനു വേണ്ടിയിട്ട് എണ്ണ തേച്ച് കുളിക്കാം. ഈ പറയുന്ന പ്രൊസീജിയറൊക്കെ നമുക്കൊരു ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയി ചെയ്യാം. പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്യാനാണെങ്കിൽ രണ്ടു ദിവസം നന്നായി എണ്ണ തേച്ച് കുളിക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ആ എണ്ണ തേക്കൽ എന്ന് പറയുന്ന സ്നേഹനത്തിന്റെയും ചൂടുവെള്ളം അടിച്ച് കുളിക്കുമ്പോൾ സ്വേദനത്തിന്റെയും ഗുണം കിട്ടും. അതിനുശേഷം വയറിളക്കാം. വയറിളക്കാൻ നമുക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം തന്നെ വയറിളക്കാൻ പാടുള്ളൂ. പക്ഷെ അവിപത്തി എന്നൊക്കെ തുടങ്ങി പണ്ട് നമ്മുടെ പൂർവികന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകളുണ്ട്. അതിന്റെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിപത്തിയാണ്, അതിനൊരു വിപത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പൊടികൾ കഴിച്ച് വയറിളക്കാം. വയറിളക്കിയതിന് ശേഷം നമ്മൾ ഔഷധങ്ങൾ കഴിച്ചുറങ്ങാം. അത് കഞ്ഞിയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഔഷധങ്ങൾ കഴിക്കാം. അതുപോലെ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യാം. രസായനങ്ങൾ കഴിക്കാം. ഇപ്പോൾ ബ്രാഹ്മരസായനോ അല്ലെങ്കിൽ ചവനപ്രാശോ അതൊക്കെ കർക്കിടമാസത്തിൽ നമുക്ക് ദിവസവും കഴിച്ച് ശീലിക്കാവുന്നതാണ്. ശരീരശക്തിക്കും ബലത്തിനുമൊക്കെ വേണ്ടി ബലാരിഷ്ടം പോലെയുള്ള അരിഷ്ടങ്ങൾ കഴിക്കാം. ഇപ്പോൾ അരിഷ്ടം ഇപ്പോൾ ഡയബറ്റീസ് ആയുള്ള ഒരാൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 50 ml അരിഷ്ടത്തിൽ 3 ഇരട്ടി വെള്ളം ചേർത്ത് അതൊരു പാനീയമായി കഴിക്കാം. ഔഷധ കഞ്ഞി കുടിക്കാം. 10 ഇലക്കറികൾ കഴിക്കാം. ദശപുഷ്പത്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ കർക്കിടകാലത്ത് മലയാളിക്ക് പറഞ്ഞറിയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെയ്യാം. ഇങ്ങനെ ശരീരത്തിന്റെ ആരോഗ്യം നമുക്ക് ഇങ്ങനെ സംരക്ഷിക്കാം. ഇനി മാനസികമായും കൂടി വിഷാദമൊക്കെ വരുന്ന ഒരു സമയമാണ് അത്. കാരണം ചുറ്റും ഇരുട്ടും തണുപ്പും ഇതൊക്കെ ആകുമ്പോൾ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഹിന്ദു മതവിശ്വാസികളെ രാമായണ മാസമായിട്ടാണ് കർക്കിടകം ആചരിക്കുക. രാമായണം വായിക്കുന്നത് കൂടെ ആ നെഗറ്റിവിറ്റീനെ നമ്മൾ ഭക്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അപ്പൊ രാമായണം നമുക്ക് തരുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. അത് സ്നേഹത്തിന്റെയാണ്, സഹോദരത്തിന്റെയാണ്, സഹോദര സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, ത്യാഗത്തിന്റെ, അങ്ങനെയുള്ള പല പല മനോഭാവങ്ങളാണ് രാമായണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ തരുന്ന കുറെ പാഠങ്ങൾ. അപ്പൊ മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർക്കിടകാലത്തിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും.
1: മാം, ഈ മഴക്കാലത്താണ് എല്ലാവർക്കും സ്കിൻ ഇഷ്യൂ, സ്കാൽപ്പ് ഇഷ്യൂ, ഹെയർ ഇഷ്യൂ എല്ലാം വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ടൈമിൽ കൂടുന്നത്? അത്
0: മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദുഷിക്കുന്നത് വെള്ളമാണ്. അപ്പൊ നമ്മളിപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലിനമായ ജലത്തിൽ ചവിട്ടാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ആ പരിസര ശുദ്ധം ഇല്ലാത്തത് കൊണ്ട് പല രോഗങ്ങളും പരക്കുന്നതും മഴക്കാലത്താണ്.
1: ഇപ്പോൾ
0: എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരുന്ന മഴക്കാലത്താണ്. ഇപ്പൊ നമ്മൾ പുതിയ ഷിഗല്ല പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പനികൾ പലതരത്തിൽ, അത് വെള്ളത്തിൽ കൂടെ പകരുന്നതല്ല, വായുവിൽ കൂടെ പകരുന്നതാണ്. എന്നാലും മഴ നനയും, ഒരാൾക്ക് പനി കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് വേറൊരാൾക്ക് പനി വരുന്നത്. അതുപോലെ കൊതുക് വ്യാപനം കൂടുതലാവുന്നത്. അപ്പൊ ഡെങ്കു പനി, കൊച്ചിയിലൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ പനികളുണ്ട്. അപ്പൊ ഏറ്റവും വേണ്ടത് നമ്മൾ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ പുറത്തുപോയി വന്നു അപ്പൊ കാലും കയ്യും ഒക്കെ നന്നായി സോപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക. മുറികൾ ഉണ്ടെങ്കിൽ അത് ഉണക്കാനുള്ള എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യുക. തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക, കൊതുകടി ഏൽക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ ചില രോഗങ്ങളിൽ നിന്ന് മുക്തരാവും.
1: പക്ഷെ
0: സ്കിന്നിൽ പലപ്പോഴും കാണുന്നത് കാലിന്റെ വിരലുകളുടെ ഇടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. അത് ആ ഈർപ്പം അവിടെ നിന്നിട്ടാണ്.
1: അപ്പൊ
0: ഈർപ്പം മാറ്റി നന്നായി വൃത്തിയായി തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് പുരട്ടാം.
1: ഇപ്പൊ
0: കോട്ടക്കലിന്റെ വിഭ പോലുള്ള ക്രീമുകൾ പുരട്ടാം. പിന്നെ വേണ്ട പോലെ വസ്ത്രങ്ങൾ ഉണങ്ങില്ല മഴക്കാലത്ത്, അപ്പൊ അതിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഈർപ്പം നിൽക്കും. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തിടുമ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും അത് ടൈറ്റ് ആയിരിക്കണ ഭാഗങ്ങളിൽ, പിന്നേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊടയിലിടയിലും ആംപിറ്റ്സിലൊക്കെ ആവും നമുക്ക് അസുഖങ്ങൾ വരിക. അപ്പൊ ആ വസ്ത്രങ്ങൾ തുറസായ സ്ഥലത്ത് ഇടാൻ പറ്റുന്ന അത്രയും അത് അങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കുക, അതിന്റെ ഈർപ്പം ഇല്ലാതെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സ്കിന്നിന് ചെയ്യാനുള്ളത്. പിന്നെ സ്കിന്നിൽ ഓയിൽ അപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടിംഗ് കൊടുക്കും. അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിക്കാം. ഒരുപാട് ഡ്രൈനസ് വരുത്താതെ എച്ചിങ് കുറയ്ക്കാനുള്ള ഇത് പറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീം, അത് സാധാരണ വെളിച്ചെണ്ണയാലും മതി, അത് തേക്കാം. ഇങ്ങനെയൊക്കെയാണ് സ്കിന്നിൽ ചെയ്യാനുള്ളത്. പിന്നെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കാം. ഒരുപാട് എരിവും പുളിയും കഴിക്കാതിരിക്കാനും ഫ്രൈ ഐറ്റംസ് കുറയ്ക്കാനും ഒക്കെ ശ്രദ്ധിക്കാം. ഇനി സ്കാൽപ്പിലേക്ക് വരുമ്പോൾ സ്കാൽപ്പിലും ഇത് പറഞ്ഞ പോലെ പൊടികളും മഴക്കും എല്ലാം കെട്ടിക്കിടക്കും, ഈർപ്പം ഉണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള പീലിങ്ങും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് എണ്ണ തേക്കാം. ഇപ്പോൾ മലയാളികൾ എന്നും തല കുളിക്കുന്നവരല്ല ഇപ്പോഴത്തെ ഒരു തലമുറ, പണ്ട് എന്നും തല കുളിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ ഇനി ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ചെയ്യാം. സ്കാൽപ്പിൽ മാത്രം എണ്ണ തേക്കുക. ആ എണ്ണ ഒരുപാട് വാരി പൊത്താതെ അത് നമ്മുടെ ഫിംഗർ ടിപ്സിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു 1.5 മണിക്കൂർ നിന്നതിന് ശേഷം കഴുകിക്കളയാം. അത് പലപ്പോഴും കുറച്ച് എണ്ണയാണെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ പോവും. പക്ഷെ എണ്ണ ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ഷാമ്പൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു മൈൽഡായ ഷാമ്പൂ ഉപയോഗിക്കാം.

0: ഈ പ്രകൃതിദത്തമായ താളികൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഷിക്കാക്കായ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ മൈൽഡായ ഒരു ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ചീർപ്പ് ഉണ്ടല്ലോ, അതിലാണ് നമ്മളുടെ എല്ലാ അണുക്കളും കോമ്പ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ആ ചീർപ്പ്, ടവൽ, അതുപോലെ പില്ലോ കവർ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയും മാറ്റുകയും ചെയ്യണം. അപ്പൊ അത് പിന്നീടുള്ള ആ മൈക്രോബ്സ് വന്ന് തലയിൽ പിന്നെയും ഇൻഫെക്ഷൻ കൂട്ടാതിരിക്കാനും ഇപ്പൊ താരൻ പോലിൽ നിന്ന് മുക്തി നേടാനും നമ്മളെ സഹായിക്കും.
1: മാം, ഇപ്പൊ ഈ ഡെങ്കു വന്നു കഴിഞ്ഞാല് പ്ലേറ്റ്ലെറ്റ്സ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ആയുർവേദത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്താണ്?
0: ആയുർവേദത്തില് പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള നല്ല ഔഷധങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് താഴെ പോയതിനു ശേഷം ആയുർവേദം കഴിച്ചിരിക്കുന്നതിൽ ചിലപ്പോൾ അപകടാവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ചെറുതായി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാശ അല്ലെങ്കിൽ ആടലോടകം, അതാണ് പറയുക, അതിന്റെ ഒരു നെയ്യുണ്ട്, വൃഷകൃതം എന്നാണ് പേര്. ആ രക്തപിത്തം എന്നുള്ള കണ്ടീഷനിലെ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് വാശ, അതായത് ആടലോടകം. ആടലോടകം ഈ പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായിക്കും. ഈ വൃഷകൃതം ഇതിന് സഹായകമാണ്. അതുപോലെ പ്രവാള ഭസ്മം, അതൊരു കാൽഷ്യത്തിന് സപ്ലിമെന്റ് ആണ്, അതും പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായകമായി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ പച്ചപ്പപ്പായ, ഗ്രീൻ ടീ, ഈ ഒരു കോമ്പിനേഷൻ പ്ലേറ്റ്ലെറ്റ് കൂടാൻ നല്ലതാണ്. അപ്പൊ ആയുർവേദത്തിന്റെ ഔഷധ പ്രിപ്പയർഡ് മെഡിസിൻ എന്നുള്ള രീതിയിൽ വൃഷകൃതവും പ്രവാള ഭസ്മവും കൊടുക്കാം. പിന്നെ ഒരുപാട് ഔഷധങ്ങളുണ്ട്, അന്നഭേദി, സിന്ദൂരം. പക്ഷെ ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും കൂടി ചെയ്യുന്നതായിരിക്കും നന്നാവ്.
1: ഇന്ന് നമ്മൾ സൗഖ്യത്തിൽ ചർച്ച ചെയ്തത് മഴക്കാല രോഗങ്ങളും അതിന്റെ ചികിത്സകളെയും പറ്റിയാണ്. അതിനെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞു തന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല എറണാകുളം ബ്രാഞ്ച് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മാം.
2: സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ദിന തങ്ങളുടെ വിരോധം കിടത്തിൻ ദി തങ്ങളുടെ വിരോധം കിടത്തിൻ ദി തങ്ങളുടെ വിരോധം കിടത്തിൻ.

തങ്കടത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്റെ തകർത്തിൻ്

0: എന്നതാം തതകജനു തകതിമി
1: പദനിധ നിരവ ഭക്ഷമോക പ്രിയ രാഗമോ പദപ പദപ പദപ നിഗമപദനിത തനിത തനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത
0: തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ
1: നിദരിത നിദരിത നിദ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

தத்தக்கு சொல்லுதாம் தத்தத்தையும் கிடக்கதாம்.

കളിക്കണ കടലിൻ കുട്ടികള കരമുത്തു കണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തുമൃത്തി ക്കിളി നാട്ടിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരും.

തിലുമാടം മാനത്തോണികൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലതു പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടെടു വലയെടു പറയെടു വടമെ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ജെ പത്തനാപുരം എഴുതിയ കഥ അകലെ. കൃഷ്ണചന്ദ്രൻ തന്റെ പുരയിടത്തിലെ ചെടികൾക്കും മറ്റും വെള്ളമൊഴിക്കുകയാണ്. ഒരുപാട് സംസാരിക്കുന്ന, എപ്പോഴും മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന ഒരു 65-കാരൻ. കുറുകിയ ശരീരവും വെളുത്ത നിറവും കട്ട വെള്ളമീശയും കുത്തിത്താടിയുമുള്ള ഒരു ജെന്റിൽമാൻ. 65-ന്റെ യാതൊരു തെന്നലും അദ്ദേഹത്തെ വീശിപ്പോയിട്ടില്ല. ഉച്ചിയിൽ മുടിയില്ലാത്ത ഒരു കുറവ് മാത്രമേ പ്രായത്തിൻ്റെതായി അദ്ദേഹത്തിനുള്ളൂ. അതൊരു കുറവൊന്നുമല്ല, കഷണ്ടിക്ക് പ്രായമൊരു വിഷയമല്ലല്ലോ. ചെറിയ കണ്ണടയും കറുത്ത പേഴ്സും കറുത്ത നിറമുള്ള ഫൗണ്ടൻ പേനയും വെള്ള ഷർട്ടിൻ്റെ പോക്കറ്റിൽ കാണും. കയ്യിലൊരു മിനി ഡയറിയും. തഹസിൽദാറായി ജോലി ചെയ്ത് റിട്ടയർഡായ വ്യക്തി കൂടിയാണ് കൃഷ്ണചന്ദ്രൻ. നല്ലൊരു കവി കൂടിയായ അദ്ദേഹം തൻ്റെ വീട്ടിൽ തനിച്ചാണ്. 16 വർഷം മുൻപ് കോഴിക്കോട് നിന്നും ട്രാൻസ്ഫറായി കോട്ടയത്ത് വന്നതാണ്. ഇപ്പൊ താമസിക്കുന്ന വീട് കൃഷ്ണചന്ദ്രൻ വാങ്ങുമ്പോൾ ആരും താമസമില്ലാതെ കാട് കയറിയിരുന്നു. കൃഷ്ണൻ പിന്നീട് വീടിനെ ഇന്ന് കാണുന്ന പരദീസയാക്കി മാറ്റിയത് വളരെ കാലം കൊണ്ടാണ്. ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ചു നൽകി അദ്ദേഹം പിന്നാപ്പുറത്തെ തൊടിയിൽ നിത്യവും വരുന്ന പക്ഷികൾക്ക് തിനയും അരിയും കേക്ക് പൊടിച്ചതും ഇട്ടുകൊടുക്കും. നിറയെ കിളികൾ, തത്തയും പ്രാവും കുയിലും മയിലും മൈനയും ഉപ്പനും പുള്ളും കാക്കയും കരിയിലക്കിളിയും കാക്കത്തമ്പുരാട്ടിയും കുരുവികളും പൊന്മാനും തുടങ്ങി നിരവധി പക്ഷികൾ പല നേരങ്ങളിൽ വന്നുപോകും. അവരോടൊക്കെ കൃഷ്ണചന്ദ്രൻ സംസാരിക്കും. കൃഷ്ണേട്ടാ, കൃഷ്ണചന്ദ്രൻ തിരിഞ്ഞു നോക്കി. ആരിത്? രമേശൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർക്കുന്നുണ്ടല്ലേ. എന്തായത് കൃഷ്ണേട്ടാ? എന്റെ കാര്യം അറിയാലോ, ഓഫീസിൽ പിടിപ്പത് പണിയാ. അതാ പിന്നെ. അതൊന്നും സാരല്ലടോ, ഇയാള് വന്നല്ലോ. നടന്നോ, ഞാൻ ദാ വരണ്. രമേശൻ വീട്ടിലേക്ക് നടന്നു, കിളികൾക്ക് തീറ്റ കൊടുത്ത് പിന്നാലെ കൃഷ്ണചന്ദ്രനും. വീടിന്റെ മുന്നിലത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു. രമേശൻ വന്ന ബൈക്ക് ചാമ്പച്ചുവട്ടിൽ ഒതുക്കി വെച്ചിരുന്നു. ഏറെ കാലമായി ഉപയോഗിക്കാത്ത ഒരു പഴയ സ്കൂട്ടർ മഴയും വെയിലും കാണാതെ ഒളിച്ചു വെച്ചിരുന്നത് രമേശൻ കണ്ടു. അയാൾ സ്കൂട്ടറിൽ തലോടിയിരിക്കെയാണ് കൃഷ്ണചന്ദ്രൻ കയറി വന്നത്. താൻ അകത്തേക്ക് കയറിയില്ലേ? ഇല്ല, വരുവ. താൻ ഇരിക്കെ, കാലത്ത് വൈശാലി കാപ്പിയിട്ട് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാം. കൃഷ്ണചന്ദ്രൻ അകത്തേക്ക് പോകുന്നതും നോക്കി രമേശൻ ഇരുന്നു. അയാളുടെ മുഖത്ത് നിരാശ പടർന്നു. മുറ്റത്തെ ബോൾസം ചെടിയിൽ നിന്നും പൂക്കൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒരുപാട് ബോൾസം ചെടികൾ, ചുവന്ന ഭംഗിയുള്ള പൂക്കൾ. എടോ, ദാ കാപ്പി കഴിക്കെ. കൃഷ്ണചന്ദ്രൻ കാപ്പി വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നു. താൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത്ര രാവിലെ ഇയാള് വരുന്നതൊന്നുമല്ല. എന്തു പറ്റി? എന്താ പ്രശ്നം? കൃഷ്ണചന്ദ്രൻ ചോദിച്ചു. കാപ്പി പകുതിയിലേറെ കഴിച്ചിട്ട് ഗ്ലാസ് താഴെ വച്ച് അയാൾ പറഞ്ഞു. കൃഷ്ണേട്ടാ, ഞാൻ വന്നത്, ഞാൻ നാളെ അബുദാബിയിലേക്ക് പോകുക. ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നോക്കുന്ന കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കാതെ രമേശൻ തുടർന്നു. വിചാരിച്ച പോലെയൊന്നും ഉയരാൻ എനിക്കായില്ല കൃഷ്ണേട്ടാ. ഇപ്പോഴത്തെ ജോലി കൊണ്ട് കുടുംബം മുന്നോട്ടു പോകുന്നില്ല. നാളെ രാവിലെ 7-ന് ഫ്ലൈറ്റ്. അതൊന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങി പോകാനായി വന്നതാണ്, രമേശൻ അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു. ശേഷം കൃഷ്ണനെ നോക്കി. ഒന്നും മിണ്ടാതെ കൃഷ്ണചന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയി. രമേശൻ പതിയെ എഴുന്നേറ്റു. അപ്പോഴേക്കും വൈശാലി കൃഷ്ണചന്ദ്രനുള്ള ആഹാരവുമായി എത്തിയിരുന്നു.

0: അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ്, കൃഷ്ണന്റെ സഹായി എന്നും പറയാം. വൈശാലിയെ പഠിപ്പിക്കുന്നത് കൃഷ്ണചന്ദ്രനാണ്. കഴിഞ്ഞ 3 വർഷമായി. രമേശേട്ട വന്നേ ഉള്ളോ?
1: അതെ മോളെ.
0: നിനക്ക് ക്ലാസ്സില്ലേ?
1: ഉണ്ട്,
0: 9 പോയാൽ മതി. നീ ഇപ്പോ ഡിഗ്രി ലാസ്റ്റ് ഇയർ അല്ലേ?
1: അതെ.
0: അകത്തെ മുറിയിൽ ചെറിയ ശബ്ദം കേട്ട് ഇരുവരും അകത്തേക്ക് കയറാനായി തുടങ്ങും നേരം കൃഷ്ണൻ കയ്യിലൊരു ചെറിയ പൊതിയുമായി വന്നിരുന്നു. ഇത് വെച്ചോടാ, കൃഷ്ണൻ രമേശന്റെ കയ്യിൽ വെച്ച് നൽകി. രമേശന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാൾ കൃഷ്ണന്റെ കാലിൽ വീണു. എഴുന്നേൽക്കടോ, ഇയാള് രക്ഷപ്പെടും, അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സമാധാനത്തോടെ പോയി വാ. രമേശൻ പോകുന്നത് നോക്കി നിൽക്കാതെ കൃഷ്ണൻ വൈശാലിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി അകത്തേക്ക് കയറി. പിന്നാലെ വൈശാലിയും. അയാളൊരു പാവമാണ്, നല്ല കഴിവുള്ള പയ്യൻ, തമാശക്കാരൻ. കൃഷ്ണന്റെ വാക്കുകൾക്ക് വൈശാലി കാതോർത്തു. അതെ, വൈശാലി വിഷയം മാറ്റി. അങ്കിളെ, അലക്കാൻ എന്തെങ്കിലും ഉണ്ടോ?
1: ഒന്നുമില്ലടോ, ഇയാൾ കോളേജിൽ പോകാൻ നോക്ക്.
0: ആന്റി വിളിച്ചോ?
1: വിളിച്ചു, നിന്നെ തിരക്കി.
0: വൈശാലിയുടെ മുഖത്ത് പ്രകാശം പടർന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, കഴിക്കാൻ മറക്കല്ല്. കൃഷ്ണചന്ദ്രൻ തന്റെ മുറിയിലേക്ക് കയറി. മേശപ്പുറത്തായി ഒരു ഡയറിയും ഒരു സ്ത്രീയുടെ ചിത്രവും. പഴയതാണ്, മേശയിൽ നിന്നും കഴിഞ്ഞ ദിവസം എടുത്തു വച്ചതാണ്. തന്റെ ഭാര്യ തനിച്ച് ഇത്രയും ദൂരം അകലെ. എന്നും കൃഷ്ണചന്ദ്രൻ ഭാര്യ മഹാലക്ഷ്മിയോട് പറയാറുണ്ട്, നീ ഇവിടെ തനിച്ച് എത്ര കാലമായി. ഞാനിവിടെയും, ഞാനും വരാം. ജീവിതം ഇത്രയൊക്കെ ദൂരം സഞ്ചരിച്ചില്ലേ. കൃഷ്ണേട്ടാ, ഞാൻ നിങ്ങളെ മറന്നെന്ന് കരുതുന്നു. നിങ്ങളൊപ്പമുള്ളതാണ് എൻ്റെയും ഇഷ്ടം. പക്ഷേ ഇങ്ങോട്ടിപ്പോഴേ വരണ്ട. ഇവിടെ ഇപ്പോൾ ഞാൻ തനിച്ചല്ലോ. മകനുണ്ട്, കൊച്ചുമോളുണ്ട്, മരുമകളുണ്ട്. നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു, എന്നെ മാത്രം നിങ്ങൾ ഇന്നും തഴയുന്നു. ഇന്നും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ. കൃഷ്ണൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വരാന്തയിൽ ശ്രീദേവിയും മകനും. അയലത്തെയാണ്. ലക്ഷ്മിയമ്മ വിളിച്ചുവല്ലേ? കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കൃഷ്ണനെ അറിയുന്നവർക്കറിയാം ഭാര്യ വിളിച്ചിരിക്കുമെന്ന്. അവൾക്കിപ്പോഴും പകയാ, ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. എന്നും പറയും ഞാനും വരാമെന്ന്. ഒരിക്കലും അവൾ അനുമതി തന്നിട്ടില്ല. എനിക്കും കൊതി കാണില്ലേ ശ്രീദേവി, ഭാര്യയും മക്കളെയൊക്കെ കാണാൻ, കൊച്ചുമക്കളെ കാണാൻ. സാരില്ലേ കൃഷ്ണേട്ടാ, എല്ലാം ശരിയാകും. ലക്ഷ്മിയമ്മയുടെ മനസ്സ് മാറും. ഇവിടെ എനിക്ക് ആരുണ്ട് സ്വന്തമായി? ഞങ്ങളൊക്കെ കൃഷ്ണേട്ടന് അന്യരാണോ? ഞാൻ അതല്ല. നിങ്ങൾ നിൽക്ക്, ഞാൻ വേഗം റെഡിയായി വരാം. കഴിഞ്ഞ ദിവസം ശ്രീദേവി പറഞ്ഞതായിരുന്നു താലൂക്ക് ഓഫീസിൽ വരെ ഒപ്പം വരണമെന്ന്. കൃഷ്ണനത് മറന്നു. വേഗം കൃഷ്ണൻ ഉരുങ്ങിയിറങ്ങി. അന്ന് വൈകുന്നേരം വൈശാലി ആഹാരവുമായി വന്നപ്പോഴേക്കും കൃഷ്ണൻ കിടന്നിരുന്നു. എന്താ ഇപ്പോ ഇത്ര നേരത്തെ കിടന്നോ?
1: ഇന്നിനിയൊന്നും വേണ്ട മോളെ.
0: അല്പനേരം കൃഷ്ണന്റെ പുസ്തകങ്ങൾ മറിച്ചു നോക്കി അവൾ മടങ്ങി. പതിയെ ഉറക്കത്തിലേക്ക് കൃഷ്ണൻ വഴുതി വീണു. പുറത്തെ നിലാവിന്റെ നേരിയ പ്രകാശം മുറിയിൽ പരന്നിരുന്നു. തുറന്നുകിടന്ന ജാലകത്തിലൂടെ 4-5 മിന്നാമിനുങ്ങുകൾ അകത്തേക്ക് ഒളിച്ചു കയറി. കൃഷ്ണന്റെ ഊരിവെച്ച കണ്ണടയിലും മറ്റും പറ്റിയിരുന്നു. പെട്ടെന്നൊരു മിന്നാമിനുങ്ങ് പുറത്തേക്ക് പറന്നുപോയി. മറ്റൊരു മിന്നാമിനുങ്ങിനെയും ഒപ്പം കൂട്ടി വന്നു. തണുത്ത കാറ്റ് അരിച്ചു കയറി. കൃഷ്ണന്റെ ശരീരം വിയർത്തിരുന്നു. ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു. ജാലകം വഴി ഇളം കുളിരും തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ടും കൃഷ്ണന്റെ ശരീരം വിയർത്തിരുന്നു. പകുതി പുതച്ച പുതപ്പ് ഉറക്കത്തിൽ അയാൾ എടുത്തു മാറ്റി. വെളുത്ത ബനിയൻ നനഞ്ഞു കുതിർന്നിരുന്നു. കൃഷ്ണന് ശ്വാസം മുട്ടിത്തുടങ്ങി. മിന്നാമിനുങ്ങുകൾ അയാളുടെ ചുറ്റും പാറി. പെട്ടെന്ന് കൃഷ്ണചന്ദ്രൻ ഞെട്ടിയുണർന്നു. നനഞ്ഞു കുതിർന്ന ശരീരത്തിലേക്ക് അയാൾ നോക്കി. നിരന്തരമായി മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ മൊബൈൽ എടുത്തു. ഹലോ, എത്ര തവണയായി വിളിക്കുന്നു മനുഷ്യ.
1: ലക്ഷ്മി, നീ ഈ സമയത്ത്?
0: അത് പിന്നെ ഞാൻ മക്കളോടിന്ന് സംസാരിച്ചു. അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ ഒറ്റയ്ക്ക് അച്ഛനെ ഇത്രയും ദൂരം യാത്ര ചെയ്യിക്കുന്നേ എന്നാണ് പിള്ളേര് ചോദിക്കുന്നത്. പിള്ളേര് പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ വിഷമം തുടരെ തുടരെ പറഞ്ഞപ്പോൾ നമ്മുടെ മോൻ പറഞ്ഞു അച്ഛനെ കാണാൻ അങ്ങോട്ടേക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന്. ശേഷം നമുക്ക് ഒരുമിച്ചിങ്ങ് പോരാം, മഹാലക്ഷ്മി പറഞ്ഞു.
1: നീ ഉള്ളതാണോ പറയുന്നേ? നിങ്ങൾ എന്നെ കാണാൻ വരുന്നുണ്ടോ?
0: ഉണ്ടെന്നേ, നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. മഹാലക്ഷ്മി

ഒരു സ്നേഹപുഞ്ചിരിയും നൽകി ഫോൺ വച്ചു. കൃഷ്ണന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. പുലരുവോളം മുറ്റത്ത് നിലാവും കണ്ടിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. 23 വർഷം മുൻപ് എല്ലാവരും കൂടി വിദേശത്ത് പറന്നപ്പോൾ താൻ മാത്രം നാട്ടിൽ നിന്നു. അന്നൊരുപാട് മക്കളും ഭാര്യയും നിർബന്ധിച്ചു, പക്ഷേ നാട് വിട്ടു പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് പോകാതെ ഇരുന്നത് നഷ്ടമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയും അവർക്കൊപ്പം എത്തണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു. പലതവണ യാത്രയ്ക്കൊരുങ്ങി, പക്ഷെ ഒരിക്കൽ പോലും അതിന് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ ഭാര്യയും മക്കളും ഒപ്പം വിളിക്കുമെന്ന് കരുതി. വിളിച്ചില്ല, ഒരിക്കൽ പോലും വിളിച്ചില്ല. കാലങ്ങൾ കടന്നു. ഒടുവിൽ ആഗ്രഹിച്ചത്, എന്നും സ്വപ്നം കാണുന്നത് സംഭവിക്കാൻ പോകുന്നു. എന്നെ എൻ്റെ മക്കൾക്ക് കാണാൻ ആഗ്രഹമുണ്ടത്രേ. എൻ്റെ ഭാര്യയ്ക്ക് എനിക്കൊപ്പം ഇരിക്കാൻ ആഗ്രഹമുണ്ടത്രേ. നേരം പുലർന്നതൊന്നും കൃഷ്ണൻ അറിഞ്ഞില്ല. വൈശാലി വന്നപ്പോഴും കൃഷ്ണൻ മുറ്റത്ത് നിൽക്കുകയാണ്. വൈശാലി നോക്കുമ്പോൾ അതീവ സന്തോഷത്തിൽ നിൽക്കുകയാണ് കൃഷ്ണൻ. ഇന്നെന്താ താങ്കളെ വലിയ സന്തോഷമാണല്ലോ, നീങ്ങ് വന്നേടി. കൃഷ്ണൻ്റെ അടുത്തേക്ക് വൈശാലി നടന്നു. അവളെ ചേർത്ത് നിർത്തി കൃഷ്ണൻ പറഞ്ഞു, മോളെ ലക്ഷ്മി വിളിച്ചു, എന്നെ കാണാൻ ഈ ആഴ്ച മിക്കവാറും വരും. മക്കളുമുണ്ട്, അവർ പോകുമ്പോൾ ഒപ്പം ഞാനും പോകും. പിന്നെ നീ വേണം ഈ ചെടികളും ഇവിടെ വരുന്ന കിളികളെയും ഒക്കെ നോക്കാൻ, ഈ വീടും. ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയോട് പറയണം നീയും അമ്മയും ഇവിടെ വന്ന് താമസിക്കാൻ, കേട്ടോ? വീട് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളൊന്നും പറയാതെ അകത്തേക്ക് കയറി. കൃഷ്ണൻ തൻ്റെ ചെടികളോട് സംസാരിക്കുകയാണ്. നേരം 9 ആയപ്പോഴേക്കും കൃഷ്ണൻ യാത്ര പോകുന്ന വിവരം പലരും അറിഞ്ഞു. വൈശാലി തൻ്റെ വീട്ടിൽ നിന്നും കൃഷ്ണനുള്ള ഭക്ഷണവുമായി വന്നു. അവളുടെ വീട് ഒരു പഴയ ഷീറ്റിട്ട വീടാണ്. സ്ഥല സൗകര്യമില്ലാത്ത ഒരു ചെറിയ വീട്, അതും സ്വന്തമല്ല. തൻ്റെ ഭാര്യയും മക്കളും തന്നെ കൊണ്ടുപോകാൻ വരുന്നതിൻ്റെ ഭാഗമായി വീട് വൃത്തിയാക്കുകയാണ് കൃഷ്ണചന്ദ്രൻ. അപ്പോഴേക്കും വൈശാലി അമ്മയും സഹായത്തിനായെത്തി. മോളെ, വൈശാലി അലമാരിയിലൊരു ചെറിയ ബാഗുണ്ട്, ഇങ്ങ് എടുത്തിട്ട് വാ. വൈശാലി അകത്തെ മുറിയിലേക്ക് നടന്നു. കൃഷ്ണൻ തൻ്റെ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നതിൽ മുഴുകി. ഇതാണോ അങ്ങളെ? അവളൊരു ചെറിയ ബാഗ് ഉയർത്തി കാട്ടി ചോദിച്ചു. അതെ, ഇങ്ങ് കൊണ്ടുവാ. അവൾ അടുത്തേക്കെത്തി. അത് തുറക്ക്. ബാഗിൽ ഒപ്പിട്ടൊരു ചെക്കും ഒരു സ്വർണമാലയുമായിരുന്നു. മോളെ, ചെക്കിൽ ഇന്നത്തെ ഡേറ്റാണ്, നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇപ്പം തന്നെ പൊയ്ക്കോ. നിന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് തരാനായി മാറ്റിവെച്ചയാ ഈ മാല. ഇപ്പോഴേ അങ്ങ് തരുക. പിന്നെ ഞാൻ എൻ്റെ മുറിയിൽ മേശയിലൊരു സൂത്രം വെച്ചിട്ടുണ്ട്, ഞാൻ പോയി കഴിഞ്ഞിട്ട് എടുത്തോ. അന്ന് രാത്രിയിൽ വളരെ സന്തോഷത്തിലായിരുന്നു കൃഷ്ണൻ ഉറങ്ങാനായി കിടന്നത്. എന്തൊക്കെയോ അയാൾ എഴുതിയിരുന്നു അന്നേ രാത്രിയിൽ. രാത്രി ഒരുപാട് വൈകി. കൃഷ്ണൻ്റെ ശരീരം വിയർത്തു തുടങ്ങി. ജാലകം വഴി തെന്നലും അകത്തേക്ക് കയറി. പകുതി എഴുതി വെച്ച കടലാസുകൾ കാറ്റിൽ പറന്നു. ജാലകം വഴി മിന്നാമിനുങ്ങുകൾ അകത്തേക്ക് കയറി കൃഷ്ണൻ്റെ ചുറ്റും പറന്നു. ഒടുവിൽ ജാലകം വഴി അവ പുറത്തേക്കിറങ്ങി, ദൂരേക്ക് പറന്നു. നേരം പുലർന്നപ്പോൾ വൈശാലി എത്തി. കതക് അടഞ്ഞുകിടന്നിരുന്നു. ഒരുപാട് വിളിച്ചു. വഴിയിലൂടെ പോകുന്ന പലരെയും അവൾ വിളിച്ചുകൂട്ടി. കതക് തകർത്ത് അവർ അകത്തേക്ക് കയറി. ചിരിച്ച മുഖത്തോടെ ഉറങ്ങുന്ന കൃഷ്ണൻ്റെ കാൽച്ചുവട്ടിൽ വൈശാലി ഇരുന്നു പോയി. അവളുടെ നാവ് ഉയർന്നില്ല. കൃഷ്ണൻ നൽകിയ മാല അവളുടെ കഴുത്തിൽ കിടന്നിരുന്നു. വൈശാലി പുറത്തേക്കിറങ്ങി. ഒന്നുറക്കെ കരയാൻ അവൾക്ക് തോന്നിയിരിക്കാം. ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ വിങ്ങുക മാത്രമാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈശാലി കൃഷ്ണൻ്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡയറി കാണുന്നതും 23 വർഷം മുൻപ് വിദേശത്ത് വച്ച് അപകടത്തിൽ മരണമടഞ്ഞ കൃഷ്ണൻ്റെ കുടുംബത്തിൻ്റെ വാർത്തയടങ്ങിയ പത്രക്കട്ടിങ്ങും മറ്റും സൂക്ഷിച്ചു വച്ചിരുന്നത് വൈശാലി കാണുന്നത്. തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്കാണ് കൃഷ്ണചന്ദ്രൻ യാത്ര പോയതെന്ന് വൈശാലി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ. വൈശാലി മേശ തുറന്നു. അതിൽ കൃഷ്ണൻ തനിക്കായി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഒരു സമ്മാനം വച്ചിരുന്നു. അവൾ അത് തുറന്നു നോക്കി. അവളുടെ കണ്ണുനീര് തനിക്കിഷ്ടദാനമായി എഴുതി വെച്ച കടലാസുകളിൽ വീണിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടത് നിധിൻ കുമാർ ജെ പത്തനാപുരം എഴുതിയ കഥ അകലെ.
1: കഥാവതരണം ടാനിയ ലൂയിസ്.

പരിസരമറിയാതോരു ചാപല്യം പലകുറി തുടരുമിതതി സരസം പാരിങ്ക പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനു ലഹരിമയം സർവാംഗം മദരസലയ സുഖദം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതര

കുളം കുളിരുമായി വരവേൽക്കുമോ, എന്റെ കിളിക്കൂത്തിന് തിരിയിടമേകുമോ പ്രണയ വസന്തം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.